ശ്രീരാമചന്ദ്രം രാമനാരായണം ജാനകീവല്ലഭം രാമനാരായണം ജാനകീവല്ലഭം അച്യുതം കേശവം കൃഷ്ണദാമോദരം അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകീവല്ലഭം രാമ